0: Lakhanda Radio ITN. ജീവിതത്തെ ദിനന്നിട്ട് പോസിറ്റീവ് വൈബ്സ് ചാർജ്.
1: ആയിബോവാൻ സുബ ദവസക്. ദുപ്പത് എവനാട്ട് ഹുഗാക്മ ദക്ഷ ചിത്ര ശില്പിയേക് എഹമനത്താൻ സൈൻ ബോർഡ് ലിയാന്ന കെട്ടിയ ഓഗേ നാമ എമാനുവൽ നിങ്ക. ഒഹുട ഓണേമ ദയാക് ഏ വിദ്യയടമ ചിത്രട നഗന്ന പോലുവൻ പുതുമാകാര ദക്ഷതാവ്യാക് തിബുന. ഹബൈ തമംഗെ ദക്ഷതാവെൻ സാധാരണവ ഇദ്രിട യനവ വെനുവട ഓട ഹിതുനാ ലേസിയൻ പോസത് വെന്ന ക്രമയാക് നന്ദ കേല. മൊകദ ഹോ ഹോയാഗത്ത ലേസിമ ക്രമേ ഒഹു തമംഗെമ പെൻസലിൻ ഓഗേ അതെമ ഡോളർ 20 ഹൊര നോട്ടു അതിന്ന പടാൻ ഗത്ത. ഏ നോട്ടുവ കൊച്ചര സാർത്ഥക ഉനാദ കേനവന ബാങ്ക് വൾട്ട പവ ഏക ഹൊര എക്കക് കേല അതുരഗന്ന ബരയുന. ഏക നോട്ടുവാക് അതേ നിവർത്തിവ അതിന്ന് ഓട്ട് സത്യേകട വടാ കാലയാ കഥവുന. ഔർദു ഗണനാവാക് തിസ്സേ ഓ മേമ ഹൊറസല്ലി എന്തല ജയവാത്തുന. നമുത് നൊഹിതുപ വെലാവക അന്തിമേതി ഓവ് പോലീസെട്ട അസവുന. ഓട്ട് വസര ഹയക സിരതടവുമാക് നിയമുന. സിരഗെതര കാലയെ നികുർണേ ഗതകിരീമട്ട് അകമത്ത പ്രകാശ കഴപ്പു എമാനുവൽ നിങ്ക തമന്റെ ആവശ്യവന കാൻവസ് സഹ ചിത്ര അതിമട്ട് ആവശ്യ പിൻസൽ ലബാദന വിധിഹട്ട് നിലധാരൻകെൻ എല്ലേമാക്കല. ഏ എല്ലേമട്ട് യഹപ്പത് പ്രതിചാര ലഭില ഓട്ട് ചിത്രാധീന ആവശ്യവന കലമനാട്ടിക ലാബുന. വസര ഹയക്ക സിരദരുമ അവസാന വെല ഓഹോ സിരഗെതിരിൻ പിറ്റവെന്ന ഹതനകൊട്ട് ഓട്ട് ഡോളർ 46,000 ചെക്ക് പതാക് ബന്ധനാകാര നിർധാരിയ വിസിൻ ലബാദനവ. ഓ പുതുമയുടെ പത് വേണവ ഡോളർ 46,000 ചെക്ക് പാത കൊഹെന്ന് മൊക്കത്ത് മികട്ട ഹേതുവ എവിട്ട് ബന്ധനാകാര നിർധാരിയ പിരുത്തുരു തന്നെ ഓ സിരമേത്രിയത് നിർമാണയ കരപ്പു ചിത്ര അലവികിരിമിൻ മേ മുതൽ ഉപയാകാത് പവ. ഏ കഥാവഹല എമാനുവേൽ ഹിരക്കെതിര ഗ്രില്ലക അല്ലകിന് മഹാടിൻ ഹടാണ് പടങ്കാത്ത മമ സത്യാക് തിസ് മഹാൻസിവല എന്തി ഡോളർ 20 ഹൊര കൊലയാക്. ഏത് മകേ നിയമ ചിത്രയാക് ഡോളർ 5,000 വടാ വാട്ടിനവ. മമ ഡോളർ 46,000 ഉപയോഗത്തെ മകേമ ചിത്രവലെ മമ സാധാരണവ മകേ ദക്ഷതാവെൻ വെടകലാന അതമാ മഹാകോട്ടിപതി ശ്രേഷ്ഠ കലാകാരുവേക്. മമ മകേ മുഴു ജീവിതേമ മകേ അതിന്മ ഹൊറകം കലാനേത് കേല ഓ പസുതേവന. മതക തയാകാന്ന് തമണ്ട തീർന്ന ദക്ഷതാവേൻ മഹസിവലാ വെടക്കറാനേ നെറ്റിവ് കെട്ടി ക്രമസഹ നർക്ക മാർഗവലിൻ യണ്ണകയില്ല ഒബേ വട്ടനാ കാലേ സഹ അനാഗതയെ ഒബേ അതിന്മ വിനാശകരകാന്നെപ്പാ. കെട്ടി മാർഗ അതിശയ ഭയാനക വെന്ന പൊലുവാൻ ഏക പാർട്ടിമ ലഭിന നർക്ക ലാഭവലിൻ ഒബേ നിയമ വരിനാക്കമ സംഗവിലായനവ. ഒബേ അതുലാന്തേ തീർന്ന ദക്ഷതാവേ ഹന്തുനാകിന് എയ സാധാരണ ദേഖടെ ഒതവാന്ന് ഏമനത്താൻ പസുതവെന്ന് വെന്നെ ഒബടമായി ഒബാത് ഒബേ ദക്ഷതാവ്യൻ സംഘവാക്കിന് നിക്കുന്നേ കാലെ നാസികരമിൻ വെർദി പാർവാൽവല യമിൻ ഇന്നവനാ അതമ നതരവെന്ന് ഹരി മാർഗേ ഹൊയാക്കിന് സാധാരണ ജീവിക്കാവൻ മുതൽ ഉപയാന്ന് പൊറുതുവെന്ന് അത് ഒബട്ട് ആശീർവാദാത്മക ദവസാക് വേവ.
0: പോസിറ്റീവ്
2: വൈബ്സ് വിത്ത് ചാമി.
0: FM 93.5, FM 93.7, Lakhanda Radio ITN.
3: Velo dehaye vinadi kai.

0: ഗുഡ് മോർണിംഗ് ഉദയ നവയായി വിനാടി ദഹായി വിളവ്
1: ഗുഡ് മോർണിംഗ്
0: അപ്പൊ അലുത്തായ കിടാവാ
1: അപ്പൊ അലുത്തായ കട്ട് എന്നായി ഹതാണ്ടെങ്കിലും താപോണ്ടെങ്കിയാണ്
0: സാംസ്കൃതികായി ലോക വലത് പോലെ ബൊറത്തേൽ മില ശീഘ്രൻ പഹല വേട്ടിയെ തിപ്പിനുമാ ഏണോ മറിക്കാണ് ബൊറത്തേൽ മില സീറ്റ് പഹാക്കിൻ പമണ പഹാത്ത വേട്ടി ബെറളയൊക്കെ മില ഡോളർ അസുവായി ശത ഹെത്തനവയാക്ലെസ് ജനാധിപതി ഡൊണാൾഡ് ട്രംപ് പ്രകാശ കിരീമഹിന്ദതമായി മേവിധിയുടെ തെൽമില അടുവലാക്കിയല കിയാന്നേ ഫെബ്രുവരി അകബാഗി വിദ്രുതമായി അമേരിക്ക വസാഹോ ഇസ്രായേൽ വിസിന് ഇറാനിയുടെ പ്രഹാര എല്ലക്കറെ ഈ ആരംഭക്കിരിമത്തേക്ക് പുറത്തേൽ മീല ദാഡിലെ ഉച്ചാവച്ചുണേ ഉണ്ടാ ഇഹല പഹല ഗിയാ കീബോ.

0: ഉദയനാവേ ആയി വിനാടി ഹതലി ഹൈ വിലാവ് ഒപ്പ് വെത്ത് കിണ്ട ആവേ മെ ടി വി എസ് സ്പോർട് വൺ ടീം പെട്രോൾ ലീറ്റർ ആക്കുവാ മയാനോ ആയാനോ ആയാനോ ഇവരെ ടി വി എസ് സ്പോർട് വൺ ടീം പെട്രോൾ ലീറ്റർ കിലോമീറ്റർ 80 ഉറുപ്പിക
1: ഉടനവേ വിനാടി ഹതലി ഹൈ വിലാവ് ഹക്കന മോർണിംഗ് ഡ്രൈവ് കത്തേക്ക് കേതു ഇല്ല ഇന്നേ വയാമി തുങ്ങിനി പേ
2: ഇട ബടഗിനി
1: ബടഗിനി ദാ മട ബടഗിനി മോണോ കരന്നദ ബന്ദഗത്തനം ഗഹപം ഹരി മേ അപി മദ കരന്നേ അന്നേ വിജയ നിഷ്പാദന പിലിബന്ദവ
2: ഹരി
1: കാമടിക രസകര ഗന്ന വെണ്ടദ വഗേമ അപേ തുണ പഹ മാത്തുവ വിജയ നിഷ്പാദന വെടിയൻ വിലതീ ഗന്ന കില അപി ഒബട മത കരണവാ അപേ റസേ റട്ടേ സമട ബെദന വിജയ നിഷ്പാദന കാമവേല രസവത് കരഗന്ന ഹകതു കരഗന്ന വിജയ കില ഗന്നേ അപേമ റട്ടേ അപേമ ദേവാൽ വലിന അപേമ കുളുബടു വലിന തമൈ വിജയ നിഷ്പാദന നിഷ്പാദനേ കരന്നേ
2: കൃതിമ രസകാരക കിസിമ ദയക് ന
1: വർണക നം അപി ദേക്ക പഹുഗേ ദവസലോയ മിരിസ് കുടു ഹെമ ഗത്തര ബസ്സേ
2: ഓ പാട വിതരൈ
1: പാട വിതരൈ
2: സരനേ
1: സര സര അപി വെനമ മിരിസ് കരല കാല പാട അരഗന ആമേ മിരിസ് കേല പൊണ്ട കര ഹദാ ഗന്ന
2: ലംഗിങ് യന്നേ
1: കഹ ഗത്തത് ഹെമ തമൈ കഹ ഗന്നവ കില കയന്ന മിമി കഹ മിലദി ഗന്നവ അതോ വെനേ കക്നേ വെറുതെ ഹിതാന്നെ മട ഹിതുന കുപ്പ ഹിനാവ ദാന കൊട്ടമ കഹ ഗന്നവ കിവട പാസേ കഹ കഹ കഹ വിജയ നിഷ്പാദന വിജയ നിഷ്പാദന വല കുളുബടു ടിക അതത്തോവേ ക്യാമ മേസയ രസവത്കരഗാന്ന് എകതു കരഗാന്ന് കിലാപ്പി ഒബട മതാ കരണവ ഏവാക്കെ മുതമായ വിജയ നൂഡിൽസ് ഒക്കെ പിലിബതുവത് മതാ കരണ നോണാനു എലയെന്നെ ബെരിവെന്നെ തെമ്പെന്നെ നെത്തി ഹൊന്നമ നിഷ്പാദനയക്തമായ വിജയ നൂഡിൽസ് കിലക്കിയന്നെ അപ്പൊ പൊണ്ണൻ പവ ഹരിമ ആസകരണ നിഷ്പാദനയാക് വിജയ കിലക്കിയന്നെ ഇഗ്മണ്ട മഹദാഗാൻ പുലുവാൻ അപ്പൊ ഗൃഹിണിയാണ്ട് തന്നെ ഹവസ ഹതറഹമാരുടെ എതിരെയാണ് കട്ടിയ പ്രേട കണ്ണി മുണവതിക്കല കൽപ്പനാ കരുണക്കോട്ടെ ഹൊന്നമ നിഷ്പാദനയക്തമായ വിജയ നൂഡിൽസ് അരകനെയാണ് ഗഹിൽ റാക്കാമിക് വിജയ നൂഡിൽസ് കരകാന്ന് കിലത്തപ്പി മതാ കരുന്നവാ ഉദയനവയ വിനാടി ഹതലിസ് തെക്കായി വിലാവാ

0: ലക്കണ്ട് പ്രവൃത്തി സമകിൻ മമ സമീര കാര്യവസം പ്രവൃത്തി സംസ്കരണേ മനോജ് ഗുണവിധാരണ
1: സമ അനുഗ്രഹയ
2: NLP ഹദഹന ലങ്കാവേ വെടിമ തേക്കി ദിന തേക്കി അവസ്ഥ വെടിമലു തരയ NLP ഹദഹന ഒബത് അതമ NLP ഹദഹന ബലാഗൻ
3: മുഹുതെൻവ കുവനിൻവ കുടുകേന്ന എപാ കോമകിനാവ അല്ലനവ വികുനന നൊൽമു സമട ദൻ ദീമൈ ഇവ
1: സായുഗീത അനുഗ്രഹയ
4: സോണാലിക ട്രാക്ടറിയ ദൻ ദിവൈനപുര അതി TVS അലവി നിയോജിതയൻ വെതിൻ വടിനാ ദൊരതുക്കി അൽമാരിയക് നോമിലി TVS അഗ്രിബിസിനസ് വെതിൻ സോണാലിക ട്രാക്ടറിയ
0: കൊളംബ നൂവര മാർഗേ കടുകണ്ണാവ് ഗണേതന്ന പ്രദേശിൻ വസാത മാതി വെനവ മാർഗേട്ട് ഗൽ പെരളീമേ അവധാനമാക്ക ബെവിൻ മാർഗേ വസാത ബെനാത്ര വികൽപ മാർഗ ഭാവിതകനലിസായി ആപദാ കൽമനാകരണ മധ്യസ്ഥാനേ സഹകാരാധ്യക്ഷ പ്രദീപ് കൊടിപ്പിലി മഹതാ ജനതാവട്ട് ദനും ദെന്നേ
5: മേവിന് വിട്ട് പവതിന വർഷ സഹിത തത്വ സമഗമ മാർഗ കിഹിപേക്ക അവിരതാവ്യാൻ വാർത്താവിലാത്തിനു വിശേഷം ദിസ്ത്രിക് ആപദാ കൽമനാകരണ ഏകക്യാൻ ശ്രീലങ്ക പോലീസിയ സഹ ദിസ്ത്രിക്ലേക്കം തുമല്ലായ സീലും കണ്ടായ സമഗ ഏ സദാ വികൽപ മാർഗ നം കരമിൻ ഈ ജനതാവട്ടെ ഈ ആവശ്യ പരിധി വിമട്ടമേ തൊറതുരു ലബാദീമന താപദാ കൽമനാകരണ മധ്യസ്ഥാനെ അഖണ്ഡോമ കടുത്തു കരണോ വിശേഷം മേവിന് വിട്ട ഹാൻ കിതുൽഗല കൊളംബ മാർഗേ തലിഗമ പ്രദേശൻ വസാദമാതിബിനോ വികൽപ മാർഗ ഗനീമ ഇതാമത് വെദഗത്തിനോ മേവിന് വിട്ട കൊത്മലെ ജലാ See വാഹന്തുരുട്ട് സവസ തുണട്ട് വിയുത്ത കിരീമിന്റെ നിയമിത അതിഭവ അപ്പിട മഹാവലി അധികാരി ഹരഹ ലബുന് വാർത്താനുവ പെനീഹിലത്തിന
0: കൊറുലൂണ രോഗേ ഹേതുവിൻ ഓസ്ട്രേലിയാവേ മുഹുതു പക്ഷിയൻ റസാക് മിയ ഗൊസ്തിബെനവ അഡിലേഡ് നഗരേട്ട് ദക്കുണിൻ വെള്ളട്ട് ഒബ്ബെന്നു മുഹുതു പ്രദേശവല് ഗവസുനു പക്ഷിയൻ മെസേ സമൂഹലിസ് മിയ ഗൊസ്തി ബവായി വിദിസ് മാധ്യ പവസാന്നേ എറാട്ട കൃഷികർമ്മ മാത്യ ജോലി കോളിൻസ് സന്ധാൻ കലെ മെമ താത്വയ സമഗ് ഓസ്ട്രേലിയാവേ ഗോയിപ്പലവാൽ റസക്ത് പരീക്ഷാ കിരീമിട്ട് കട്ടയുത്തു കല ബവായി കെസെ വിതാത് ഗോയിപ്പലവല് കുർലൂണ വൈറസെ പെലിമാന്തവ് കിസെന്തു സാക്ഷ്യാഖമുനോ ബവായി ജോലി കോളിൻസ് പ്രകാശ കലെ ഗോയിപ്പലവല് ജൈവ ആരക്ഷാവ് ദടിക്കിരിമിട്ട് അമതരവ് വിരലബട പക്ഷിയൻ നിരന്തരം പരീക്ഷാ കിരീമമേന്മ അവധാനമിട്ട് ലക്വിയാക്കി പക്ഷിയൻ വിശേഷവൽട്ട് എണ്ണത് കിരീമത്രു വെടസ്താൻ മേവണിട്ട് ക്രിയാത്മക ബവത് കൃഷികർമ്മ മാത്യ ആസന്ധാൻ കല മേലങ്കല അഖണ്ഡ പ്രവൃത്തി പാസ്വറു തുണട്ട്.

0: അത്രയും വിനാടി ദഹ വിളാവ് ശുഭസന്ധ്യാവക്കമോടും ശുഭസന്ധ്യാവക്ഷാറു
1: ശുഭസന്ധ്യാവ ഗുഡ് ഈവനിങ്
0: ഗുഡ് ഈവനിങ് അത് സന്ധു തന്നെ അത് സന്ധു ദവസ അപ്പി വടപടങ്ങാൻ വിളാവ് അത് അപ്പി ഗിയ സത്യം ക്യൂണേത് സത്യ സന്ധുത ബഹോമ കാട്ടുക്കായി സന്ധുത ബഹോമ കാട്ടുക്കായി മേ സത്യം ലോകു തരുണു പാവില്ല
1: കണുത്തുറങ്ങിയാക്
0: സംബന്ധ തമായി അണുത്തുറങ്ങി മക്ക തിബുണി നമുത്ത് മേ മേ മേ വകി ഗംഗോത്തുര തത്വയാ സംബന്ധവ කියලා තිබෙන්නේ
1: නෑනේ.
0: ඒ නිසා මේකයි නිසා පොඩ්ඩක් හැමෝටම කන්ෆියුස් මේ මොකක්ද උනේ කියලා.
1: ඉතින් හැටි මේ මොකක්ද අපිට උනේ කියලා.
0: ඔව් හැබැයි මේක මේ ප්‍රදේශ ගණනාවකට විතරයි.
1: හහ
0: මේ මේ බලපෑම එල්ලලා තියෙන තවත් ප්‍රදේශ වලට
1: පායනවා.
0: හොඳට පායනවා. තවම වැහි බිඳුවක් නැති ප්‍රදේශ තියෙනවා.
1: ඔව්.
0: ඉතින් එහෙම එකේ ඉතින්
1: කාලගුණේ කියන්නේ එහෙම තමයි.
0: කාලගුණේ කියන්නේ ඒකයි. කාලගුණේ වගේ තමයි ගෑනු ළමයි. മേ വിനോട്ട് തീയ തത്വ സംബന്ധിന് അപ്പൊ പ്രവൃത്തിയാശ ധനുവാദ് ക്രീം കരണവാൻ അപ്പൊ ലബിന് ദേവാലിന് അപ്പി ഒബട്ട് ലബിന് നവത്തമ തുറത്തു ഒബട്ട് ലബാദിനവാങ്ക മേ വിനോട്ട് പാസാൽ വസാദമാണ് തീർന്നെ കള തീരുവാ ഹെട്ട സഹ ഹെട്ട വിശേഷം
1: മഹാനൂർ
0: ഡിസ്ട്രിക്റ്റ് ബലപാമിട്ട് ലക് വെച്ച് പ്രദേശ ബഡിയൻ പ്രദേശ ബലപാമിട്ട് ലക്കല തീരണി സഹ സഹ മേ സമഹര വിശേഷം കോത്മാലയ ജലാശയ വാന്തുരുട്ടു
1: വിവൃത്തകര
0: അവസ തുണട്ട് ഇത് ഏകത്തേക്ക് മേ നവതമ യാവത്കാലീനവന് തുറത്തുറു അഭിപട അറകിനെ ഇതിങ് പ്രവൃത്തിയാശാ സൂദാന മിനിന്നെ സംബന്ധം തുറത്തുറുക്കിയാണ് കൊമുണത്ത് ഇതിങ് അപ്പി സിദ്ധുവാക്കഹാണ് വെടക്കിരുന്ന അത്തരെ വെടക്കിരുന്ന ഗുഡാക് ദിനക്കിന്നോ മേ അത്രേ സിദ്ധുവാക്കഹാകിന് വെടക്കിറന്ന് വാടുപുലുവാൻ കവിത്തിനോ ഹയ സഹ ഹവ സഹായ മാർവനക്കാൻ അപ്പി വിനിൻ ഡ്രൈവേക്ക് വാടുപുലുവാൻ സിദ്ധുവാക്കഹാൻ അത്ര മെസ്സേജ് അപ്പിടെ വന്ന്
1: വാട്സാപ്പിന്റെ മെസ്സേജ് വെടക്കിരുന്നിട്ട് ബിന്ദു ഹത്തായി ബിന്ദുയി തുനായി അനു തുനായി പഹായി അനു തുനായി ഹത്ത് ബിന്ദുയി ഹത്തായി ബിന്ദുയി തുനായി അനു തുനായി പഹായി അനു തുനായി ഹത്ത് കിന അപ്പേ വാട്സ്ആപ്പ് മെസ്സേജ് നമ്പേക്ക് അടുപ്പിലാക്കിയ മെസ്സേജ്
0: ഹരി അത്രേ മേ ഹി അപ്പേ പ്രാർത്ഥനാവ് അപ്പേ ബലാപുറത്തു വസിതത്വേ വെടി ഉണാത് കങ്ങുറാവാത് മേ കിസിമദേക്കിൻ കാടവത് കറതര അഭിപതാക്കിന്നെ ബാക്കിന് പ്രാർത്ഥനാവ് അപ്പേ ഹിത്തുല ത്യാഗിന് തമായി വെടസഠാന പടങ്ങാന് അപ്പി മേ പൊണ്ട ഹിനാവിലാ കഥാക്കരാന്നെ ഏ ബലാപുറത്തു പ്രാർത്ഥനാവ് ഹിതേ ത്യാഗിന്

0: അവസ്പായ വിദാരിതി സായ വിലാവ് ഡോമാ മെഷീൻ സ്കാനാപി മാതാ കറന്നോന വ്യാപാര പടാങ്കാന്ന് അപ്പി ഗുഡാക്കാൽ ഇന്നല ഹിത ഹിത ഇന്നവ കാൽപനാകൃകൃ ഇന്നവ പുഞ്ചി തനിങ് അപ്പി പടാങ്കാന്നിനെ പൊടി തനിങ് അപ്പി പുലുവാന്തേം പടാങ്കാന്ന് അപ്പി ട്രൈ കറന്നെ അപ്പി ലൊക്കു വിദ്യയുടെ മഹാപരിമാണം കറന്ന് ഹിതനവ
1: എം
0: നെതുവ് ഒയാട്ട് പുലുവൻ നങ് പൊടിയുടെ വ്യാപാര പടാങ്കറകിനെ ഏക ദീവനു കറകാന്ന് ഏക തമായി ആകെ ഗമനം വേണ്ണി ഏക തമായി ജീവിതേ ഹരവും ലാക്ഷയ വേണ്ണി ഇത്തന ഓണ തനട് ഹറിയുടെ പൊടി തനക്ക് ഹോയാകെ ഇത്തനെയും വെടക്കറാന്ന് പടാങ്കാന്ന് ലൊക്കു വീമോളാക് ദാന്ന് സറിയുടെ ഹിതാൻ നെതുവ് സ്റ്റീം ബട്ടവാകെ മെഷീനെ കറകിനെ പുഞ്ചിയുടെ സഹാൽ വ്യാപാര പടാങ്കാത്തനങ് ഒയാട്ട് സ്റ്റീം ബാട്ടകൻ ദീവനു വേല ലൊക്കു കണുതെ കെലിവേറ്റ അന്ത്രയാ കറകിന് സഹൽ വ്യാപാരേ പെവൻതേക്കെന്ന് പുലുവാ
1: മേക്കിംഗ് സഹാൽവലട്ട് ഇഹല ഗുണാത്മക ഭാവ്യക്കുത് ലബാർ ഗാന്ന് ആട്ട് പുലയാൻ കപത്തിനോ എനിസാ ദങ് വടപിട്ട് ബലാൻ നെത്തു ആട്ട് പുലയാൻ കപത്തിനോ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് എക്കട്ട് ഗിയങ് ആകെ അവശ്യ യാന്ത്രിയ മിലദി ഗാന്ന് നമ്പർ തീസ് കാൽഹേന പാറ മഹാരഗമ കിയൻ അഡ്രസ് എക്കട്ട് ഗിയോ ആട്ട് പുലയാൻ കപത്തിനോ തവദുരട്ട് വിസ്തര ദന ഗാന്ന് എമ നത്തം കഥാ കരണ തവസ്ഥാവ തീനോ ബിന്ദു ഏക ഏക ഹതായ് ഹൈസേ ഹത്ത നമയായി പൻസേ ഹത്ത നമയ ബിന്ദു ഏക ഏക ഹതായ് ഹൈസേ ഹത്ത നമയായി പൻസേ ഹത്ത നമയട്ട് കോൾ എക്കക് ദീലോ ആട്ട് പുലയാൻ കപത്തിനോ മാർക്സ് പെൻ ഹോൾഡിംഗ് സംബന്ധ കര ഗാന്ന്
0: എവാഗ്യമ തമായി ദങ് ഹംബറും യാത്ര പോലെ തെളിയുന്ന യാത്ര മെ സിയലും യാത്ര ഉപകരണ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ലാഗിൻ അറകന ആകെ ബിസിനസ് ഒക്കെ ദീവനു കറകാരന് താക്ഷണ തെക്കിസ്റഹട്ട യാന്ന് ഹക്കിയാവ തീരണം ദാ മേധാവസ്ഥ വഹിന വെസത്തേക്ക് അപിട ഹെമിരിസാവ് തൊക്കോട്ട് ഉണ ഹെദന്ന് പുലുവാ ഹറിയട്ട് മേധാവസ്ഥ വൈറസ് എക്കേക്കേവ തീയണം സമാഹാരുണ്ട് അംഗപത്രനോ ഉണനെ ഓ സമാഹാരുണ്ട് ഒലുവരിതനോ അടുവക്കുമായി അടുവേണിനെ ഉണനെ ഹെബൈ സമത് സമാഹാരം അംഗറത്തേനോ ദിവസത്തേക്കുണ ഹെദില തീയണ മേ ഒക്കോമ കീഴില ഡോക്ടർക്ക് മേധാവസ്ഥ വൈറസ് ആക്തിന മേധാവസ്ഥ വൈറസ് ആക്തിനാക്കിയ മേ എക്കേക്ക വിധി വൈറസ് മേവൈ അപിട്ട് പരിസാങ് വെന്ന് അപിട കറന്ന് പോലും പൊടി പൊടി ദേവാൽ തീയണോ നേത് അപ്പിടെ ഗെതർദി ഹതാകന് പൊണ്ണ് പോലുവാൻ ഔഷധീയ പാനയാണ് തീയണോ ഇതിങ് അപ്പി ബെഹത് പെത്തട്ട ഹുരുവേൻ നെത്തുവ് അപ്പേ മേ ഗിവാലല അപ്പേ മുതുൻ മിത്താൻ ആച്ചി സി അപ്പിട്ട് അമ്മ താത്ത കീഴ ദീപു പൊടി പൊടി വെതകാൻ തീയണോനെ ഏവ മേ ഗുഡാക്ക മറപ്പത്തല ദേവാൽ പൊടി പൊടി ദേവാൽ തീയണോ കൊത്തമാലിട്ട് തമ്പകിന് പോണോക്കി കൗരത്തുരുദ് ഇവാഗേ ദേവാട്ടിക്ക കേരള ത്യാഗാണ് മുഖത് ഇക്ക പെത്തകി ഡെങ്കു തീയണവാ പെത്തെ വൈറസ് തീയണവാ മേ ഓണവ ദേക്കട്ട് അങ്ങേ പ്രതിശക്തിയെ വാർത്തന വേണാ തീയനക്ക് ഓണമ ലെഡക്കട്ട ഉറത്തു തന്നെ ലഡാക്ക് എങ്ങട്ട് ആവട്ടെ പാസ് ചെയ്യാട്ട അറ്റാക്ക് അല്ല എങ്കിൽ ഇങ്ങനെവളതാണ് അപ്പിട്ട് വാട്ടിനോ പ്രതിശക്തി വർദ്ധന വേണ വിധി പാണയാണ് തൊട്ടേ വാങ്ങി ക്യാമോ ജാതി ലഡാക്ക് എങ്ങട്ട് ദാകാണിക്ക് മേധാവസ്ഥ അങ്ങട്ട് ഗുണായി
1: നിതറും ഹിതാണ് അപ്പൊ ഞാൻ കൊത്തമാല്ലി.

0: ബലവരാത്രി അട്ടായി വിനാടി തി സതറായി
1: ലാഖ്യ വിശ്വാസ ദിനു മാക്സ് പെൻ സമൂഹ വ്യാപാര വിത്തിൻ ഗെൻ പപിത ഹരിന ദെൻ നവനിമാവകിൻ എന ഡോമാ സ്വാംക്രി വീക്കറ്റി മയാന്ത്രയ്ക്ക് സാതംബര ഹിമികരുവകുമന്ന അതിമ അവതന്ന ബിന്ദു ഐക്കൈക്കൈ ഹതായി ഹൈസി ഹത്തനമയായി പാംസി ഹത്തനമയ പ്രധാന കാര്യാലയ നോമര 32 എൽഹേന പാരമഹരഗമ

0: ആത്മീയ പ്രേമേ സൗന്ദര്യാത്മക വ്യമന സന്ധിയ ധാര
1: മാനവീയ പ്രേമേ സൗന്ദര്യാത്മക വ്യമന സന്ധിയ ധാര തുറന്ന അപ്യാദാന അവസാന ഗീതമേ സുഹാഗ് ചിത്രപട്ടേ ഗീതാക് കുക്കു കോലി അധ്യക്ഷനേ ഖല സുഹാഗ് അജയ് ദേവ്ഗണ അക്ഷയ് കുമാർ കരിഷ്മ കപൂറിക നഗ്മ പ്രധാന ചരിത നിരൂപണേ കല അനു ഹത്രദി തിരകത്തവുന്നു ചിട്ടപ്പെട്ടാത്തരെ അതിസാർത്ഥകവ് തിരകത്തുന്ന ചിട്ടപ്പാട്ടയാക്കി വകയും അക്ഷയ് സഹ അജയ് ഫലമ വത്താവട്ട ഇക്കമ ചിട്ടപ്പാട്ടേക്കതി മുനഗ്യഹുന ചിട്ടപ്പാട്ടയ ഈട പസേ മെതുദിന ചിട്ടപ്പെടുക്കുന്നവകമ ഇക്കട്ട രംഗപ്പാവ അഭിരുദ്ധാക്കിന് ലഭുന കാട്ടി ചിട്ടപ്പാട്ടയെ വകയും ഇൻസാൻ രോഹിത് ഷെട്ടിക്ക് സൂര്യവംശി സിംഹം അഗെയിൻ മേ വക ചിട്ടപ്പാട്ടവല സഹക് ചിട്ടപ്പാട്ടെ ഗാന കഥാകരണക്കൊട്ട് സഹക് ചിട്ടപ്പാട്ടയുടെ ഗീത ലിവ് എസ് സമീയോ സംഗീത അധ്യക്ഷനെ കലേ ആനന്ദ് മിലിന്ദ് ചിട്ടപ്പാട്ടിനു ഗീതഗാന കഥാകാരി ഗൊരെ ഗൊരെ മുഖി കല കല ചഷുമ തെരലിയ ജാനം കാഗസ് കാലം പ്യാർ പ്യാർ പ്യാർ കർത്തെ കർത്തെ ഏ നക്രാ ലഡ്കി കാ ഗീത ഗതാക്തിയോ ഗീത ഹത്താക്കത്തിലെത്തുന്നു അതിശയ ജനപ്രിയ ലങ്കാവിത് മേ ഗീത ഇതിങ്ങനെ മേ ഗീത തെക്ക് അപ്പൊ ഈ സന്തതി ധാരത്തോടെ അതിന്റെ സമ്മുഖ എന്നല്ലേ നവത് അതിരെ നൊബുവ ബൃഹസ്പതി നിറയ അതിന്റെ സന്തതി ധാരത്തോടെ ഹമ്മിന് ബലാപുരത്തെക്ക് പ്രാർത്ഥന ശുഭരാത്രിയാക്കി.